അമ്മയോട് ആരാധിക്കുറാണ്ടുവരെ, അമ്മേൻ എന്റെയോട് ഉയർത്തുകുറപ്പാ. അവർ നമ്മെ കൈവിടവേ അല്ലെങ്കിൽ എളിയോനായി നമ്മെ കണ്ണോക്കി പാർത്താ, സിനിമയെ കണ്ണോക്കി പാർത്താ. നമ്മെ സിനിമയപ്പെട്ട ജനം എന്ന് അവർമ്മ പുറക്കണിക്കല. മനുഷ്യരെ നമ്മുടെ തകുതിയെ പാർത്ത്, നമ്മുടെ തറമകളെ പാർത്ത്, പണത്തെ പാർത്ത്, നമ്മുടെ സെൽവാക്കെ പാർത്ത് നമ്മൾ നേസിക്കുമ്പോതെ അവർ എതേമേ പാർക്കാമ പരലോക മേന്മ നമുക്കാകെ തുറന്നാറല്ലേ. സഹോദര സഹോദരി ഉങ്ങൾക്കാകെ തുറന്നാറല്ലേ. നമ്മെ മീറ്റ് പിടിക്ക അവരെയേ തന്നാറല്ലേ. നമ്മെ മീറ്റ് പിടിക്ക അവർ നമുക്കാകെ വന്നാറല്ലേ. അവർ എവ്വളോ നല്ലവരുങ്ങ, അവർ എവ്വളോ ആശ്ചര്യമാണവരുങ്ങ, അവർ എവ്വളോ പരിശുദ്ധരുങ്ങ. അന്ന് അൻപ് വിലയേറെ പറ്റത്, എതയും എതിർപ്പാർക്കാതെ

എന്നോട് ആരാധിക്കുറാണ്ടവരെ അമ്മ എന്നോട് ഉയർത്തുകുറപ്പാ. അവർ നമ്മെ കൈവിടവേ അല്ലെങ്കിൽ എളിയോനായി നമ്മെ കണ്ണോക്കി പാർത്താ, സിറുമയെ കണ്ണോക്കി പാർത്താ. നമ്മെ സിറുമയപ്പെട്ട ജനം എന്ന് അവരുമെ പുറക്കണിക്കല. മനുഷ്യർ നമ്മുടെ തകുതിയെ പാർത്ത്, നമ്മുടെ തിറമകളെ പാർത്ത്, പണത്തെ പാർത്ത്, നമ്മുടെ സെൽവാക്കെ പാർത്ത് നമ്മൾ നേസിക്കുമ്പോൾ അവർ എതേമേ പാർക്കാമ പരലോക മേന്മേ നമുക്കാകെ തുറന്നാറില്ല. സഹോദര സഹോദരി ഉങ്ങൾക്കാകെ തുറന്നാറില്ല. നമ്മെ മീറ്റ് പിടിക്ക് അവരെയേ തന്നാറില്ല. നമ്മെ മീറ്റ് പിടിക്ക് അവർ നമുക്കാക വന്നാറില്ല. അവർ എവ്വളോ നല്ലവരുങ്ങ, അവർ എവ്വളോ ആശ്ചര്യമാണവരുങ്ങ, അവർ എവ്വളോ പരിശുദ്ധരുങ്ങ. അന്ന് അൻപ് വിലയേറെ പറ്റത് എതയും എതിർപ്പാർക്കാതെ അൻപ് നമുക്കാകെ തമ്മയേ തന്നു, തമ്മയേ തന്നു നമ്മേൽ അൻപ് കുറുന്നാർ, നമുക്കാക രക്തം സിന്തിനാർ, നമുക്കാക മരിച്ചാറുങ്ക, നമുക്കാക അടിക്കപ്പെട്ടാറുങ്ക, നമ്മ ഒവ്വൊരുവർക്കാക ഉള്ളവർക്കാക രക്തം സിന്തിനാർ. അവർ തമ്മയേ നമുക്കാക തന്നത് ഉണ്മയാണാൽ, രക്തത്തെ നമുക്കാക സിന്തിനത് ഉണ്മയാണാൽ, അവരോട് കൂടെ മറ്റെല്ലാവറ്റെയും നമുക്ക് അറിയാതിരുപ്പത് എപ്പടിങ്ങ. ഒരേ ഒരു സ്നേഹം കൂടെ കൈപ്പെടുത്തി ചൊല്ലുവീങ്കള.